0: ഓക്കേ, ഗുഡ് നൈറ്റ്.
1: നാല് കാല് പച്ചലിലേ, രണ്ട് കണ്ണേ മേച്ചലിലേ, എട്ട് ദശ കൂച്ചലിലേ, തട്ടുകീര ഓസയിലേ, സുത്തി വർണ്ണാസുണ്ട് വർണ്ണാ പുയല പോലെ, എങ്കു അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദൊര സിംഗോ.